0: ആളുവാഷ് ഷഫാഇ ദേവും വനി മുളിം വെസ് അള്ളാഹ് ഉടുതകായ് ബിംഗ വെരിഖം വനി വെസ് എഖലാംഗ്യഷ് ദെൻ ത്യബാമീഹു റുജു ആക്കുറവാഹുഷി എഖലാംഗ് ഹദ്രതഷെ.
1: وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ

0: വാരോളിയ വിഹുർവേ ഗൗമി ജിത ഐ അൽഗുൻമെൻ ഉരിഹായമ്മെൻ വെസ് ഏഗ് മെച്ച ഫഹുറിവ ഏക്കായ കീഗ നുണിയ എ ഐ അൽഗുൺമെങ്ങെ നിഷാനെ കൊത്തുക ബേരും കുറ ഗൗമി ജിത എ വാരോളിയ വിഹുറവേ വിഹുരവില ഉണ്ണയിരുക ഏൻ ആദേഹ നിക്കുണ കമുക എ എവ ആദേശ കുറാക്കമുക എംവരി അമി വിതാവണി ഐ എ ദിദേക്കി അഹർമെൻ എഹാ ഇഹുത്രാം കുറഞ്ചിഹെ എഹാ അഹർമെൻ മീ ലോബിവാഞ്ചിഹെ എച്ചിക്കെ എ ചക്കി കൗമി മായവന്ത ലോയബ്ബെ ഏൻ നിക്കുമകെ അണ്ണ എച്ചിക്കെ എ റോയഫ എബ അഹർവണ്ണയ ആദേശ കുരേ ഹായക്കൊണ്ണുല എവസ് കുട്ടാലുമേ മെതുക്കണ്മേ നെതി മീ ദീപും മീ ഗൗമും ഇയം മുന്നേ വിതനി മിഹാറു മീ ആദേശ കോൺ ആദേശ കമെ അവണ്ണനെ ജനി ഫോൺ
1: ಎವೆ ಶಕ್ಕನ್ನು ತಮ್ಮ ದಿಡಾಗೆ ತಾರೀಖಕ್ಕೆ ಇನ್ಸಾನಿ ತಾರೀಖುಗೆ ವರ ಕುರಿಯಾ ಗುಳಿಫವ ತಾರೀಖೆ ಏಕೆಗೆ ತಳಾಫುಳಂತಕ್ಕೂ ಹಂಕುರಾಮ ತಗೋ ಕೊಮ್ಮೆ ಗುರುಪೆ ನೋಡಿ ಕೊಮ್ಮೆ ಕವಮೆ ಕೊಮ್ಮೆ ರಯ್ಯತೆ ರಂಜ ಕುರ ನಿಕುಣ್ಣನಿ ದಿದೆ ನೋಡಿ ಫತಿಗಣ ಮಚ್ಚನಗ ಐ ಮೀ ದಿಡ ತಾರೀಖು ಮೇ ಕವಮೆಗೆ ದಿಡವಾಣಿ ಎ ಗವಮೆಗೆ ಮಿನಿವಂಕಮ ಅಮಿಲ್ವಂತ ದಕ್ಕಾಯ್ದೆಚ್ಚಕ ಎ ದಿಡ ಆದೇಶ ಮಿ ಕುರಣಿ ಮಾವಂತ ಕೌಮಿ ಲೋಬಿಗ ರೋಯೇಫ ಹಮೇಗೊತ ದುಲೆನ್ನೆತಿ ಗೌಮಿ ದಿಡಾಗೆ ವಿಹುರೂಮ್ಗೆ ತೆರೆಯಿ ಮಿನಿಮಂ ಕಮಾಯಕ್ಕೋ ಆದೇಶ ತಕೇವ ಕುರೆ ಏಯ್ ಮೀಗ ಮಿ ಮಾನಕುರಾಯ್ತು.